ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരൺ പാടിയ ഗാനമാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഇണം നൽകിയത് രാഹുൽ രാജ്.

അടുത്ത ഗാനം കോക്ടെയിൽ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ. വരികൾ അനിൽ പനച്ചുരൻ, സംഗീതം രതീഷ് വേകാ.